ർക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവമാസം 9ാം തീയതി, ശനിയാഴ്ച. ചലച്ചിത്ര ഗാനങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV ബാലടാങ്ക് നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. നാളെ രാവിലെ 6:15 MV ജോളി ബോയ് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV റാണി ചങ്ക നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. വീണ്ടും ഈ യാത്രാ ബോട്ട് വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 25 തിങ്കളാഴ്ച രാവിലെ 5:30. MV റാണി ലക്ഷ്മി നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV നോർത്ത് പാസേജ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ് ദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ശുദ്ധജല വിതരണം, നല്ല റോഡുകൾ, മാലിന്യ സംസ്കരണം, സ്മാർട്ട് ട്രാഫിക് സംവിധാനം, വൈദ്യുതി, സുരക്ഷ തുടങ്ങിയ മേഖലകളിലാണ് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിലെ 100 നഗരങ്ങളെ മാതൃകാ നഗരങ്ങളാക്കി വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി നഗരജീവിതത്തിൻ്റെ നിലവാരം ഉയർത്താനും പരിസ്ഥിതി സൗഹൃദ വികസനം ഉറപ്പാക്കാനും സഹായിക്കുന്നു. അതിനാൽ സ്മാർട്ട് സിറ്റീസ് മിഷൻ പദ്ധതി ഭാവിയിലെ മികച്ച നഗരജീവിതത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.

ഇന്ത്യൻ സർക്കാർ 2015 ആരംഭിച്ച പ്രധാന നഗരവികസന പദ്ധതിയാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ പദ്ധതി. നഗരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ സൗകര്യപ്രദമായ ജീവിതവും ഉറപ്പാക്കുക.

0: ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിന്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശം പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിന്റെയും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
1: उपभोक्ताओं तक पहुंचने का सुलभ और सस्ता माध्यम है आकाशवाणी.
2: आकाशवाणी के विभिन्न केंद्रों से कीजिए अपने उत्पादों और सेवाओं का प्रचार विज्ञापनों के माध्यम से.
1: लोकल और राष्ट्रीय स्तर पर कीजिए अपने बिजनेस का विस्तार, क्योंकि आकाशवाणी में विज्ञापन बुकिंग हुई बहुत ही आसान.
2: अब घर, दफ्तर या दुकान पर बैठे बैठे आप कर सकते हैं विज्ञापनों की बुकिंग.
1: डायल कीजिए 8700014242.
2: नंबर एक बार फिर नोट करें 8700014242.
0: നവാഗതനായ ഫെല്ലിനി ടി പി സംവിധാനം ചെയ്ത് 2018 പുറത്തിറങ്ങിയ സിനിമയാണ് തീവണ്ടി. വിനി വിശ്വലാൽ ആണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം കൈലാസ് മേനോൻ.

കടുവ എന്ന ചിത്രത്തിനു വേണ്ടി അതുൽ നറുകരയും സംഘവും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് വർമ്മയും ശ്രീഹരി തറയിലും ചേർന്നാണ്. സംഗീതം ജേക്സ് ബിജോയ്.

മനു മഞ്ജീത് ഗാനരചന നിർവഹിച്ച് ഷാൻ റഹ്മാൻ സംഗീതം നൽകി നിത്യ മാമനും സൂരജ് സന്തോഷം ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മിന്നൽ മുരളി.

ഉള്ളവൻ വിടില്ലവൻ ചെരിഞ്ഞു മറിഞ്ഞു തിരിഞ്ഞു ചാടി മുന്നിലെ നിന്നലാൽ ഈ വല്ലഭൻ.

എല്ലാം ശരിയാകും എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ ഗാനരചന നിർവഹിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി കെ എസ് ഹരിശങ്കർ പാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിച്ചു.